0: Master of Strategy, returns in Drishyam 3, calm, clever, and determined to protect his family. The movie promises new threats and challenges his carefully built life. Mohanlal reprises his iconic role alongside the original cast in this gripping thriller, continuing the franchise's legacy of suspense and emotional depth. Take a look.
1: ജോർജ് ഓട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
2: ജോർജ് കുട്ടി ഇസ് ബാക്ക്, കാം, ക്ലെവർ ആൻഡ് റെഡി ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി വൺസ് അഗൈൻ. Drishyam 3 marks the return of Mohanlal as the brilliant man who is always one step ahead of danger. In this much-anticipated third installment of the acclaimed thriller franchise, the story picks up after the events of Drishyam 2 as George Kutty continues to shield his loved ones and the carefully constructed life he has built.